0: ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ ഗ്രാമത്തെ തശ്രീഫ് റൌഡെ 37 സാത്തെ വെർട്ടെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ബിൽ മുക്കാബിൽ അൽ ഫക്കീർ ഷോപ്പിംഗ് മാൾ നേഴ്സ് പിയസോ പെട്രോൾ പമ്പ് ബടഗ്രാം എം ഡി റഹിമുല്ല യൂസഫ് സൈസിബ് സറ പതി നമ്പറും റബിത കൌലിഷ 09973240 മൊബൈൽ നമ്പർ ദേ 0347-955-43-27.
1: അമൻ ദരുഹ് സന്ദരദാ.